0: നമുക്ക് കമ്പാണ് ജെയ്മിക് സ്പെൻഡ്ലെസ് ഇറങ്ങി നമുക്ക് കുറെ കത്താൻ ജെയ്മിക് സ്പെൻഡ്ലെസ്
1: Come na digiroy riki, mayroon na may kampana, JMX Spendless.